അപ്പോ ഇന്നത്തെ ഗാനകേരളി ഒരു അടിപൊളി സോങ്ങിൽ കൂടി തുടങ്ങിയാലോ. സ്റ്റേ ട്യൂൻഡ്. ഡാർലിംഗ് ഡാർലിംഗ് ഈ മൂവിൽ നിന്നും ഒരു നല്ല പാട്ടാണേ.

0: കേട്ടല്ലോ, അടിപൊളിയല്ലേ? അപ്പോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.
1: കുമാരി എഫ് എം 101-ൽ ഇത്രയും സമയം ഗാനകേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട്
2: ടാറ്റാ ബൈ പറയുന്ന സമയം തന്നെയാണ്.
0: നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, ബൈ ഓൾ. താങ്ക് യു ഓൾ.
1: സ്നേഹപൂർവം, വളരെ സ്നേഹപൂർവം, ആർജെ ബൃന്ദാജി,
0: നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ഓൾ.
3: ചുരുക്കം, വാസിപ്പവർ മൃദുള. തമിഴക சட்டப்பேரவை தேர்தலில்